ബദ്രളി അപ്പ അശോക് കാക്കാകത്താക്കല ക്യൂവാ ഹിന്ദി സിന്ധുക്കിട്ടുമേ ആവേക്കത്ത് കരകാൻ കേറ ഹരിനേത് തേങ്ങ ആവേക്കത്ത് കരകാൻ സിന്ധുട്ടോ ഈടുപാസേ ബലങ്കരഹരപന്തിനിച്ചാണിക്കാശനാരാചാരുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്കുക്
ஜாயவேவா පොනිම සෙවන්ද සඳලන් කාමෙන් ඉන්නවා යමත් සින්දු කර එකතු කරගන්න කියලා තියෙනවා. ඉතින් කොහොමද අපිත් සද්දරම ගින්දර හඳවාගෙන ගමන් ඉන්නේ. අද අපි අයගු පන්දිනේ සුනිල් රංචි දෙයයි නේ වන්දරබ. Happy birthday to you, happy birthday to you, happy birthday, happy birthday, happy birthday to you. ගලචින කරටුව යමුනා නංගි ඊට පස්සේ අයතුළු ෆැමිලික හැමෝම එකතු කරගෙන ලස්සන සින්දුවක් දෙන්න කියලා තියෙනවා. මගේ අයට ගොඩාක් හදරෙන් හැපි බර්ත්ඩේ කියලා නේ ටීම් එක වෙනුවෙන් මම විශ් කරන ගමන් මේ සින්දුවරම එකතු කරගන්නම්.